ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ planetaudio.org.nz/malayalamfm.

ദാ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ മാസത്തിന്റെ അവസാന ദിവസത്തിലേക്കാണ് അല്ലേ. ഇന്ന് September 13th ആണ്. ആൻഡ് ഈ മാസം ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ആൻഡ് നാളെ നമ്മളൊരു പുതിയ മാസത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അല്ലേ. സോ ഇന്നത്തെ ദിവസം രാവിലെ കൃത്യം 7 മണിക്ക് കൂടെ ഞാൻ എത്തിയിട്ടുണ്ട്. കൂടെ ഞാൻ ടാണിയ. ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ഇവിടെ കുറേയധികം വിശേഷങ്ങളും പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇന്ന്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. ഈ ഒരു മാസം എങ്ങനെ ഉണ്ടായിരുന്നു? സെപ്റ്റംബർ നല്ലതായിരുന്നു. ഓണത്തിൻ്റെ ക്ഷീണവും അതിൻ്റെ ആ ഒരു ഡയറ്റ് പ്ലാനും ഒക്കെ അന്ന് തെറ്റിപ്പോയത് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയോ? എല്ലാം കൊണ്ടും നമ്മൾ ആ ഓണം മൂടൊക്കെ മാറി ഒന്ന് സ്റ്റേബിൾ ലൈഫിലേക്കൊക്കെ എത്തിത്തുടങ്ങിയായിരുന്നോ? അപ്പോൾ ഇനി നമ്മൾ ഒക്ടോബറിലേക്കാണ് പോകുന്നത്. കുറേയധികം പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഒക്ടോബർ മാസത്തിലും. ഈ ഒരു ദിവസം നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം, ഇനിയിപ്പോൾ അതാ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ നാളത്തേലേക്ക് കൂടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം തീരാൻ വെറും 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എന്ത് സ്പീഡിലാണ് ഈ 2026 ഓടിപ്പോയത് എന്നാട്ടോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ റിയലൈസ് ചെയ്തിരുന്നോ ഇനി ശരിക്കും നാളത്തെ ഒരു ദിവസം കൂടി ആയിക്കഴിഞ്ഞാൽ കഷ്ടിച്ചൊരു 3 മാസം അത് കഴിഞ്ഞാൽ 2027 ദായിങ് എത്തി. എന്തായാലും നമ്മുടെ ആദ്യത്തെ ട്രാക്ക് ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. പാട്ട് കേട്ട് തിരിച്ചു വരാട്ടോ.

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബാണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
4: ഫിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
3: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
4: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
3: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. ഇവിടെ എല്ലാം വൈബാണ്. മിക്സ് ടേപ്പ് മോർണിംഗ്സ്.
5: ഹാ, ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഓരോ ദിവസവും പോകുന്നത് എത്ര സ്പീഡിലാണെന്ന് നമുക്ക് തന്നെ ഒരു പിടുത്തം കിട്ടാതിരിക്കുകയാണല്ലേ. അപ്പോഴാണ് ദാ ഇവിടെ സ്കൂൾ ഹോളിഡേയ്സും വീണ്ടും സ്റ്റാർട്ടായിരിക്കുന്നത് അല്ലേ. അപ്പോ സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ടായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ എന്താ ചെയ്യുക, എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക, എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മളും ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ടൈം ആയിരിക്കും അല്ലേ. എന്തായാലും വീക്കെൻഡും കൂടി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ പിടിക്കാം അല്ലേ. എന്തായാലും കഴിഞ്ഞ ടാണിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഈ സ്പീഡായിട്ട് നമ്മളുടെ ഈ ഒരു ലൈഫ് ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരും പെട്ടെന്ന് വളർന്ന് വളർന്ന് പോകുന്നുണ്ടല്ലേ. ഈ സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ വരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ പാരന്റ്സ് കുറച്ചും കൂടി ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നത്. കാരണം ഇനിയൊരു ടേം കൂടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്ക് എത്തുകയാണ്, പല കാര്യങ്ങൾ വീണ്ടും അടുത്തത് തുടങ്ങുകയാണ്, അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമ്മളുടെ കുട്ടികളൊക്കെ അങ്ങനെ എത്തുകയാണ്. സോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഈ ഒരു സമയം ശരിക്കും ഒന്ന് തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ടൈം കൂടിയായിട്ട് നമുക്ക് എടുക്കാം അല്ലേ. എന്താണ് അവരുടെ ഫ്യൂച്ചർ, കുറെ പേരൻസ് ഒക്കെ ആ പോണ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാലും മോസ്റ്റ് ഓഫ് ദി പേരൻസ് കൂടുതലും ചിന്തിക്കുന്നത് ഓ എന്തായിരിക്കും, എന്താ ചെയ്യുക, അവർക്ക് വേണ്ടി ഇനി എന്ത് ചെയ്തു കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ആക്കാം, അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്ന ഒരു ഒരു ഒരു കൂട്ടം പാരന്റ്സ് ഉണ്ടല്ലേ. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിവേ ദാ ഈ ഒരു ഹോളിഡേയ്സിന്റെ സമയത്ത് അവരുടെ ഒരു ടൈം കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പേഴ്സണൽ ടൈം എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, എനിക്കറിയാം ജോലി ഉള്ള ആൾക്കാർക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ ഉള്ളതുപോലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കണം കേട്ടോ.

0: ബ്രേക്ക്ഫാസ്റ്റിലെ ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും പിന്നെ ജസ്റ്റ് $20 കിഡിലും പുഫ് ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hassan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം Vibe ആണ്. Mixtape Mornings.
0: കേട്ട് നമ്മളിങ്ങനെ തിരിച്ചെത്തുമ്പോ നാട്ടിലെ ഒരു വമ്പൻ വിശേഷം പറയാനുണ്ടെന്നേ. കൂടെ ഞാൻ താനിയ, ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ എന്തൊക്കെയുണ്ട് അവിടെ കാണാൻ എന്ന് ചോദിക്കുമ്പോൾ വളരെ പ്രൗഡായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്ന നമ്മളുടെ കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ, അവിടെ അതുണ്ട്, ഈ ജില്ലയിൽ ഇതുണ്ട്. അപ്പൊ നമുക്കത് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വന്തം നാടായിട്ടുള്ള ഇപ്പം ആലപ്പുഴ കൊല്ലം ബോർഡറാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയും കൊല്ലത്തുള്ള സാധനങ്ങൾ നമ്മളുടെയാണ്, ആലപ്പുഴ ഉള്ളത് നമ്മളുടെയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ വെള്ളമുണ്ട്, വെള്ളമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, നിങ്ങൾക്ക് അവിടെ പോകാം, KPC ഉണ്ട്, ഇവിടെ ലളിതകല അക്കാദമി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പറയും. അതേപോലെ ഇപ്പൊ കൊച്ചിയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓഫ്കോഴ്സ് പറയും, ഇവിടെ ഞങ്ങൾ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, ഇവിടെ ഇതുണ്ട്, മെട്രോ ഉണ്ട്, മറൈൻ ഡ്രൈവ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, വണ്ടർല ഉണ്ട്, അങ്ങനെ കുറെ പറയും. അതേപോലെ എപ്പോഴും പ്രൗഡായിട്ട് നമ്മുടെ തിരുവനന്തപുരംകാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഞങ്ങളുടെ ഇവിടെയാണ് സൂ ഉള്ളത് എന്ന്. എന്നാൽ ഇനി എത്ര നാള് തിരുവനന്തപുരംകാരായിട്ടുള്ള ആൾക്കാർക്ക് സൂ നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റും എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിലാണ് ദാ ഇപ്പോ കേരളം എത്തിയിരിക്കുന്നത്. സോ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ ദാ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൂടെ കേട്ടു വന്നിട്ട് വിശദമായിട്ട് ആ കാര്യം കൊണ്ട് പറയാം അല്ലേ.

0: വീട് വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്ററിട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകളുണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ ആണ്, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടു.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
2: ഫ്രിഡ്ജ് ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
2: എല്ലാതരം വിസകൾക്കും എംപ്ലോയ് അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 021-800-893. Vibe FM 104.6. Hey, ivide ella vibe aanu. Mixtape Mornings.
3: ഇവിടെ എത്ര തിരുവനന്തപുരംകാരുണ്ട്, എത്ര തിരുവനന്തപുരം പൈലുകളുണ്ട്, കേട്ടോണ്ടിരിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? സോ ഇന്ന് ട്രിവാൻഡ്രോമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും ഇത് ട്രിവാൻഡ്രത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഹോൾ കേരളം തന്നെ അഫക്ട് ചെയ്യുന്നത്.

കാര്യമായതുകൊണ്ട് ഞാൻ ദാ ഇപ്പോ അത് വളരെ കൃത്യമായി പറഞ്ഞു തരാം കേട്ടോ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6, ഇവിടെ എല്ലാം വൈബാണ്. അതായത് നമ്മളുടെ 167 വർഷം പാരമ്പര്യമുള്ള